0: സർവർഗം സർവാദേ അഗഞ്ജേ അഗാദേ
1: ശുഭം സർവർഭാഗ്യേ സർവാനുരാഗേ
0: ത്രിപുരസ്യ രൂപഃ അശിജഃ അശൂതഃ
1: നിരർഗം പ്രണാശഃ പ്രതിവല പ്രവാദഃ
0: നിരുക്ത പ്രവാഹഃ സ്വയം സദാഃ
1: ഉപഭോഗത സ്വരൂപഃ പ്രയോഗത അനുപഃ
0: നിരുക്ത സദാഃ നിരുക്ത പ്രവാഹഃ
1: അനുലോക സ്വരൂപഃ പ്രയോഗത